നമസ്കാരം ശ്രോതാക്കളെ. ഇന്ന് കൊല്ലവർഷം 1202, കന്നിമാസം 9ാം തീയതി, വെള്ളിയാഴ്ച. ഞങ്ങളുടെ മലയാളം പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കളെയും സവിനയം സ്വാഗതം ചെയ്യുന്നു. സാഹിത്യരംഗം, അറിയിപ്പുകൾ, ലളിതഗാനങ്ങൾ എന്നിവയാണ് ഇന്നത്തെ പരിപാടിയിൽ.

ശ്രീ വിജയപുരത്ത് നിന്നും വിവിധ ദ്വീപുകളിലേക്ക് യാത്ര പുറപ്പെടുന്ന ബോട്ടുകളുടെ സമയവിവരം. MV റാണിച്ചങ്ക നാളെ രാവിലെ 6 മണിക്ക് സ്വരാജ്ദ്വീപ് ലോങ് ഐലൻഡ് വഴി രംഗത്തേക്ക് യാത്ര പുറപ്പെട്ട് തിരികെ ഉച്ചയ്ക്ക് 12 മണിക്ക് രംഗത്ത് നിന്നും ഇതേ വഴികളിലൂടെ ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. ഷഹീദ് ദ്വീപിലേക്ക് MV കമോട്ട നാളെ രാവിലെ 6:15 യാത്ര പോകും. 8:30 ഷഹീദ് ദ്വീപിൽ നിന്നും ശ്രീ വിജയപുരത്തേക്ക് ഇതിൻ്റെ മടക്കയാത്ര. നാളെ രാവിലെ 6:15 MV രംഗത്ത് സ്വരാജ് ദ്വീപിലേക്ക് പുറപ്പെടും. സ്വരാജ് ദ്വീപിൽ നിന്നും ശ്രീ വിജയപുരത്തേക്ക് ഈ ബോട്ടിൻ്റെ മടക്കയാത്ര 8:45. MV ബംബുക നാളെ രാവിലെ 11 മണിക്ക് ഷഹീദ് ദ്വീപിലേക്ക് യാത്ര തിരിക്കും. ഷഹീദ് ദ്വീപിൽ നിന്നും സ്വരാജ് ദ്വീപിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് എത്തിച്ചേരുന്ന ഈ ബോട്ട് അവിടെ നിന്നും ഉച്ചകഴിഞ്ഞ് 2:30 നേരിട്ട് ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. സ്വരാജ് ദ്വീപിലേക്ക് MV റാണി ലക്ഷ്മി നാളെ രാവിലെ 11:30 യാത്ര പോകും. ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് സ്വരാജ് ദ്വീപിൽ നിന്നും ഷഹീദ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെട്ട് വൈകുന്നേരം 3:30 ഷഹീദ് ദ്വീപിൽ നിന്നും ശ്രീ വിജയപുരത്തേക്ക് യാത്ര തിരിക്കും. MV സ്റ്റേറ്റ് ഐലൻഡ് ഷഹീദ് ദ്വീപ് സ്വരാജ് ദ്വീപ് സ്റ്റേറ്റ് ഐലൻഡ് കദംതല ലോങ് ഐലൻഡ് വഴി രംഗത്തേക്ക് നാളെ രാവിലെ 7 മണിക്ക് പുറപ്പെടും. 27 ഞായറാഴ്ച രാവിലെ 7 മണിക്കായിരിക്കും രംഗത്ത് നിന്നും ഇതേ വഴികളിലൂടെ ശ്രീ വിജയപുരത്തേക്ക് ഈ ബോട്ടിൻ്റെ മടക്കയാത്ര. സ്വരാജ് ദ്വീപിലേക്ക് MV കമോട്ട നാളെ വൈകുന്നേരം 5 മണിക്ക് പുറപ്പെടും. സ്വരാജ് ദ്വീപിൽ നിന്നും ഷഹീദ് ദ്വീപ് വഴി ശ്രീ വിജയപുരത്തേക്ക് ഈ ബോട്ടിൻ്റെ മടക്കയാത്ര 27 ഞായറാഴ്ച രാവിലെ 5:30.

0: യാത്രാ ബോട്ടുകളുടെ സമയവിവരമാണ് ശ്രോതാക്കൾ കേട്ടത്.
1: India's greatest treasures are not just its monuments, they are its people, culture and untold stories. The Ministry of Information and Broadcasting through Prasar Bharati proudly presents Gems of India, a national initiative inviting creators to showcase the unique identity of their districts. Whether it's culture, heritage, tourism, festivals, cuisine, handicrafts, local heroes or hidden destinations, your story matters. Create a 1 to 3 minute video, reel, documentary, podcast or vlog and upload it on the MyWaves platform. Entries will be judged on authenticity, creativity, storytelling, technical quality and community impact. Exciting prizes await. 50,000 rupees at the district level, 2 lakh rupees at the UT level and 5 lakh rupees at the national level. Celebrate your roots. Inspire the nation. Gems of India, because every district has a story worth telling.
0: പ്രിയ ശ്രോതാക്കളെ, ഇനിയൊരു പ്രത്യേക അറിയിപ്പ്. ആകാശവാണി ശ്രീ വിജയപുര നിലയം ബ്രോഡ്കാസ്റ്റ് അസിസ്റ്റന്റുമാരുടെ താൽക്കാലിക ഒഴിവിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യത ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദം, കൂടാതെ ഇംഗ്ലീഷ്, ഹിന്ദി എന്നീ ഭാഷകളിലുള്ള പരിജ്ഞാനവും കമ്പ്യൂട്ടർ പരിജ്ഞാനവും ഉണ്ടായിരിക്കണം. അപേക്ഷകരുടെ ഉയർന്ന പ്രായപരിധി 40 വയസ്സാണ്. അതായത് 2026 ഓഗസ്റ്റ് 31 അപേക്ഷകർക്ക് 40 വയസ്സിൽ കൂടാൻ പാടില്ല. അപേക്ഷകർ ശ്രീ വിജയപുരം മുനിസിപ്പാലിറ്റിയുടെ പരിധിയിൽ താമസിക്കുന്നവരായിരിക്കണം. അപേക്ഷാ ഫോം ശ്രീ വിജയപുരം നിലയത്തിലെ ഡ്യൂട്ടി റൂമിൽ നിന്നും ലഭിക്കുന്നതാണ്. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി 2026 ഒക്ടോബർ മാസം 5. ഇത് തികച്ചും താൽക്കാലിക അടിസ്ഥാനത്തിലുള്ള നിയമനമാണ്. താൽപ്പര്യമുള്ളവർ കൂടുതൽ വിവരങ്ങൾക്കായി ആകാശവാണി ശ്രീ വിജയപുരം നിലയവുമായി ബന്ധപ്പെടേണ്ടതാണ്. അറിയിപ്പ് സമാപിച്ചു.

നമസ്കാരം ശ്രോതാക്കളെ. ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിൽ സൃഷ്ടിപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണോ നിങ്ങൾ? ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളുടെ മനോഹരമായ ദൃശ്യങ്ങൾ ക്യാമറയിലൂടെ പകർത്തുന്നവരാണോ നിങ്ങൾ? ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളുടെ വിസ്മയങ്ങളും സൗന്ദര്യവും സവിശേഷതകളും ഉൾക്കൊണ്ട ഒരു കഥ നിങ്ങളിലൂടെ പുറം ലോകം അറിയാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഈ അറിയിപ്പ് നിങ്ങൾക്കുള്ളതാണ്. മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗും പ്രസാർ ഭാരതിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ജെംസ് ഓഫ് ഇന്ത്യ ചാലഞ്ച് വഴിയാണ് അത് പ്രദർശിപ്പിക്കാൻ നിങ്ങൾക്ക് അവസരമൊരുക്കിയിരിക്കുന്നത്.

ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളുടെ സംസ്കാരം, പൈതൃകം, വിനോദസഞ്ചാരം, ആചാരങ്ങൾ, പാരമ്പര്യങ്ങൾ, നാട്ടുകഥകൾ, സവിശേഷമായ വ്യക്തിത്വം എന്നിങ്ങനെയുള്ള ഏതെങ്കിലും ഒന്നിന്റെ ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങളും കഥകളും നിങ്ങളുടെ ക്യാമറ കണ്ണിലൂടെ പകർത്തി ഒരു മിനിറ്റ് മുതൽ 3 മിനിറ്റ് വരെ ദൈർഘ്യമുള്ള ഒരു വീഡിയോ ഉണ്ടാക്കി നിങ്ങളുടെ ദ്വീപിന്റെ കഥ ലോകത്തോട് പറയുക എന്നത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതെ, നിങ്ങളെ കാത്തിരിക്കുന്നത് ആകർഷകങ്ങളായ സമ്മാനങ്ങളാണ്. ജില്ലാ തലത്തിൽ 50,000 രൂപയും സംസ്ഥാന തലത്തിൽ 2,00,000 രൂപയും ദേശീയ തലത്തിൽ 5,00,000 രൂപയുമാണ് സമ്മാന തുകകൾ. അപ്പോൾ പിന്നെ എന്തിനാണ് കാത്തിരിക്കുന്നത്? ദേശീയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായി പ്രവർത്തിക്കുന്ന വേവ്സ് OTT പ്ലാറ്റ്ഫോമിലെ മൈ വേവ്സ് വിഭാഗം വഴി ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നോ വേവ്സ് OTT ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് മൈ വേവ്സ് വിഭാഗത്തിൽ പ്രവേശിച്ച് പ്രോഗ്രാം സെക്ഷനിൽ പോയി നിങ്ങളുടെ വീഡിയോ സമർപ്പിക്കുക.

വീഡിയോ സമർപ്പിക്കാനുള്ള അവസാന തീയതി സെപ്റ്റംബർ, അതായത് ഈ മാസം 30 വരെയാണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ സൃഷ്ടാക്കളെ, ക്യാമറ എടുക്കൂ, നിങ്ങളുടെ കഴിവ് പ്രദർശിപ്പിക്കൂ, നിങ്ങളുടെ കഥ തിളങ്ങട്ടെ. ജെംസ് ഓഫ് ഇന്ത്യ ചാലഞ്ച്, നിങ്ങളുടെ ജില്ല, നിങ്ങളുടെ കഥ, ഇന്ത്യയുടെ വേദി. ഇപ്പോൾ പങ്കെടുക്കൂ, ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രചോദനമാകട്ടെ. ജെംസ് ഓഫ് ഇന്ത്യ ചാലഞ്ച്, നിങ്ങളുടെ ദ്വീപ്, നിങ്ങളുടെ കഥ, നമ്മുടെ അഭിമാനം.

0: എല്ലാ ശ്രോതാക്കൾക്കും സാഹിത്യരംഗത്തിലേക്ക് സ്വാഗതം.
1: മാണിക്കം. ലളിതാംബിക അന്തർജനം എഴുതിയ കഥയുടെ റേഡിയോ ആവിഷ്കാരം. നാടകരൂപം എം. രാജീവ് കുമാർ.

0: അപ്പം കൊണ്ടുവന്ന കുമ്പൻ എന്റെയാ.
1: അയ്യ, ഇപ്പൊ കിട്ടും പിന്നെ. അപ്പൻ അപ്പളേ പറഞ്ഞല്ല നീലി നീ വേണം ഇതിന് പുല്ലരിയാനെന്ന്.
0: ആ നിനക്ക് കാളയെന്തിനാ, പൂട്ടണേ ഞാൻ വേണം. വീട്ടിലിരിക്കുന്നവർക്കേ കാളയും കലപ്പയൊക്കെ എന്തിനാ, കോഴിയും താറാവും ഒക്കെയാ നിനക്ക്. ആ
1: ഒരു പൊക്കം, എനിക്ക് വേണ്ട നിന്റെ കാളയും കലപ്പയും, പൂട്ടണേല് നീ വളർത്താനും നീ തന്നെ ആയിക്കോ.
2: ചെലമ്പാണ്ടിരിക്കും കൊച്ചുങ്ങളെ. ആ നീലി നീയേ ഇതിനിട്ട് വെള്ളം കൊണ്ടക്കട് അഴകോ. ആ നീയേ അഞ്ചാറ് പുല്ല് ഇങ്ങ് അരിഞ്ഞോടാ. ആ പുല്ലും മുളങ്കോലും ഒക്കെ ചേർത്ത് കൊച്ചു പോരാട്ട് കെട്ടണം. തമ്പ്രാൻ തന്നതല്ലേ വാണിക്കണേ.

0: എന്താ കരമ്പ, കൃഷിയൊക്കെ നടക്കുന്നില്ലേ?
1: അടിയൻ നടക്കുന്നുണ്ടേ. ഒരു കാര്യം അങ്ങോട്ട് ഉണർത്തിക്കാനുണ്ടായിരുന്നു.
0: എന്താന്ന് വെച്ചാ പറ.
1: ഒരു കാളക്കിടാവിനെ വളർത്താൻ അടിയന് കിട്ടിയിച്ചാ വേണ്ടിയില്ലായിരുന്നു. മാടത്തില് കുഴിയന്മാർക്ക് വലിയൊരു കൊതി.
0: കറമ്പം വിശ്വസ്തനായ വേലക്കാരനല്ലേ. നിന്റെ നാല് തലമുറയായി ഈ മുറ്റത്തും പാടത്തു നിന്ന് വളർന്നത്. ആയിക്കോട്ടെ, വെള്ളമ്മ പശുവിൻ്റെ കുട്ടിയെ അങ്ങോട്ട് എടുത്തോ.
1: അടിയൻ,
0: അഞ്ചിടങ്ങഴി കറക്കുന്നതാ. കാളക്കുട്ടിയില്ലേ, പാലെല്ലാം കുടിച്ചു തീർക്കുന്നതിൽ ഭേദം. കറമ്പ, നീ കൊണ്ടുപോയി വളർത്തിക്കോ.
1: അടിയൻ,
2: ആണ്ട കാളക്കുട്ടി എടുത്തോണ്ട് വരുന്നത് കണ്ടോ? അപ്പൊ എടി നീലിയേ, നീ കണ്ടോ?
3: എനിക്ക് വേണോ അതിനെ?
2: ഓ, എനിക്കാ അതിനെ.
1: ആ, ആരും തൊട്ടു പോകരുത്. ഇവൻ എന്റെ മോനാ. ഇനി നിങ്ങളെ പോലെയാ ഇവനും എനിക്ക്. ആ കേട്ടോ അഴക, കേട്ടോ നീലിയേ, ആ ഇവൻ നിങ്ങളുടെ കൂടപ്പുറപ്പാ.
2: എന്റെ ദേഹത്തൊന്ന് തൊട്ട്, എന്ത് സുഖം.
3: ഇവന്റെ വാലുമേ കണ്ടോ, എന്ത് ശേലി.
2: നമുക്ക് ഇതിന് എന്ത് പേരിടണോ?
3: അങ്ങേ കുടിയിലെ ചോദിക്ക് ഒരു കന്നിൻകുട്ടിയില്ലേ മണിയെ, നമുക്കിതിനെ അങ്ങനെ വിളിക്കാം.
2: പോയി, അത് പോത്തിന്റെ പേരല്ലയോ. ഇത് കാളയാ, നെറ്റിയിൽ ചുട്ടിയുണ്ട്. നമ്മുടെ വണ്ടിക്കാരൻ മുതലാളിയുടെ വലിയ കാളയില്ലയോ, ആ വെള്ളക്കാള. എന്താ അതിന്റെ ഒരു പേര്? ആ, കിട്ടിപ്പോയി. മാണിക്കൻ, മാണിക്കന്, അത് മതി നമ്മുടെ കുമ്പനും പേര്.
1: എന്ത് വാടാ കുഞ്ഞുങ്ങളെ, എപ്പോഴും ഒരു വഴക്ക്. മാണിക്കനോ മണിയനോ, ആ എന്തെങ്കിലും ഒക്കെ ആട്ടേന്ന്.
3: മാണിക്ക എന്ന് തന്നെ പേരിടാ.
1: ആ എന്നാ മാണിക്ക. മാണിക്കൻ എന്റെ മോനാ. അവൻ പട്ടിണി കിടക്കാൻ പാടില്ല. അവനെ ബുദ്ധിമുട്ടാ.

0: നമ്മുടെ മാണിക്കനെ അങ്ങനെ അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നാ മതി പെണ്ണേ, എനിക്കൊക്കെ നിറയും കേട്ടോ.
1: അവനെ തോപ്പിക്കാൻ ഇവിടെ ഒരു കാളയും ഇല്ല.
0: ആ ചോദിയുടെ മണിയും പോത്തിന് പോലും കഴിയത്തില്ലല്ലോ അവനെ തോപ്പിക്കാന്.
1: ചോദിക്കിപ്പോ നമ്മളോട് അസൂയ.
0: നമ്മുടെ മാണിക്കനെ കണ്ട ആരാ അസൂയപ്പെടാത്തെ?
1: മാണിക്കം വയലിറങ്ങിയപ്പം ഞാൻ നോക്കുമായിരുന്നു, കലപ്പ വലിക്കാൻ അവന് വശമില്ല.
0: ആദ്യമൊക്കെ അങ്ങനാ, ചാട്ടയുടെ ശബ്ദം കേൾക്കുമ്പോഴേ അവൻ തല താഴ്ത്തി വാലാട്ടി മുന്നോട്ടങ്ങ് പൊക്കോളും. നീ നോക്കിക്കോ നീലി.
1: മാണിക്കനെ എല്ലാരും കണ്ണോട്ടിട്ടുണ്ട്, എല്ലാവരുടെയും ശ്രദ്ധ ഇപ്പൊ മാണിക്കനാ.
2: എന്താ ജ്യോതി വിശേഷം, കൃഷിയൊക്കെ എങ്ങനെ?
3: അടിയൻ, ഇവിടുത്തെ ദയകൊണ്ട് ഒന്നിനും കുറവില്ല. എങ്കിലും ആ മാണിക്കനെ ഇങ്ങനെ
2: ഇങ്ങനെ
3: കറുമ്പം കിടപ്പായതി പിന്നെ അഴകനാണിപ്പോ മാണിക്കനെ നോക്കുന്നത്. അവനാണെങ്കിൽ മറ്റാർക്കും കാളെ കൊടുക്കത്തൂല്ല.
2: എന്താ ജ്യോതി എന്റെ മനസ്സിലിരിപ്പ്?
3: അടിയൻ, അടിയന് മാണിക്കനെ കൊണ്ടൊന്ന് പൂട്ടിച്ചാ കൊള്ളാന്നുണ്ടേ.
2: മനുഷ്യരും കാളയെല്ലാം നമ്മുടെ അധീനത്തിലല്ലേ. ആയിക്കോട്ടെ ജ്യോതി.
3: അടിയൻ,
2: ഇപ്പം മാണിക്കനെ കൊടുത്താ എന്ത് കിട്ടും?
3: നല്ല വില കിട്ടുവേ, പലരും ചോദിച്ചു തുടങ്ങിയിട്ടുണ്ടേ.
2: എന്തിനാ പിന്നെ കാളന്മാര്, വില കിട്ടുമ്പോ കൊടുത്ത് കളഞ്ഞേക്കണം. അല്ലെങ്കിൽ ഇറച്ചിക്ക് കൊടുത്താ എന്ത് കിട്ടാനാ?

0: ഏനാദിയുടെ മൂരി കണ്ടെത്തി വീണപ്പോൾ കണ്ണിൽ മുളകരിച്ച് തേക്കല്ലേ ചെയ്തത്? മൂക്കി തീക്കൊള്ളി വച്ച് വാൽ പിടിച്ചൊടിച്ച് നിന്റെ മാണിക്കനെ അങ്ങനെ ചെയ്യാൻ പോണു.
1: അവനെ വിൽക്കാൻ കൽപ്പിച്ചിരിക്കുക തമ്പുറാൻ.
2: ഇല്ല ഇല്ല, എന്റെ കരിമല ചാത്താളെ വില അടുക്കാതെ പോട്ടെ. ഏനൊരു കെട്ടും പടുക്കയും കഴിച്ചേക്കാവേ.
3: എന്താ അങ്ങനെ നീ ഉറക്കത്തി വിളിക്കുന്നേ?
2: നമ്മുടെ മാണിക്കനെ വിൽക്കാൻ പോകുന്നു.
3: ഉള്ളതാണോ?
2: അതെ, ഞാൻ സ്വപ്നം കാണുന്നതെല്ലാം സത്യ.
3: അപ്പനെ അറിയിക്കണം. അപ്പാ അപ്പാ
2: അപ്പ അപ്പ ഉണരുന്നില്ല.

0: മച്ചമ്പി, എല്ലാ കൊല്ലവും നീയല്ലേ മരം പിടിക്ക?
1: ആ
0: ഇന്ന് ഏനാകട്ടെ, എനക്ക് മാണിക്കിനെ വച്ചിട്ട് പൂട്ടാനൊരു കൊതി.
1: ആ എന്നാ അങ്ങനെ ആട്ടെ.
0: 500 പറഞ്ഞിട്ടും കൊടുക്കാത്ത കാളയാ. ഞാനൊന്ന് നോക്കട്ടെ.

0: മാണിക്ക് ചീറ്റി ഇടം തിരിഞ്ഞ് മണിയനെ കുത്തി ഓടിച്ചിട്ട് വീറോട് അവൻ ചോദിയുടെ നേരെ വായി നല്ലോ.
1: മാണിക്കിനെ അടിച്ച് പുറംപൊട്ടിച്ചിരിക്കുന്നു. അഴകനാ ചെയ്ത അഴകൻ.
2: അത്രക്കായോ കറമ്പന്റെ മകൻ അഴകൻ?
1: പൊന്നു തമ്പ്രാനെ, അത് അഴകന്റെ പണിയാ. ആ കാളനെ മറ്റൊരാൾ തൊടാണ്ടിരിക്കാൻ കൂടാത്രം ചെയ്തേക്കണ്. അടിയൻ സ്വൈര്യം കിട്ടിരിക്ക. ഓം കരിമല ചാത്താവിന് എത്ര നേർച്ചയാ നേരുന്നേ.
2: ഓഹോ, അപ്പൊ അങ്ങനെയാ കാര്യം. 500 രൂപ പറഞ്ഞിട്ടും കാളയ്ക്ക് വിലയെടുക്കാത്തത് അപ്പൊ അതുകൊണ്ടാ. എന്താ ചോദി, വിലയെടുത്തോ?
1: 2-3 ദിവസമായി അഴകൻ ജോലിക്ക് വരാറില്ല.
2: ആ അധികാരി കുഴിയനെ ചെവിക്ക് തൂക്കി പിടിച്ച് ഇങ്ങ് കൊണ്ടുപോവാ. ആ കാളി അഴിച്ചുകൊണ്ടുവരും.
1: അഴകൻ എവിടെ?
3: പനി പിടിച്ച് കടപ്പ. വേറെയും പനിയും. മാണിക്കനെ

0: കല്യാണിന്റെ അന്ന് തൊട്ട് തുടങ്ങിയതാ. രണ്ട് നോക്ക്, മൂടി പൊതച്ചു കിടക്കണ.
1: ഓന്റെ ഒരു കിടപ്പ്, എണീട അഴക. നിന്നെ നിന്റെ മാണിക്കന്റെ പുറത്തേറ്റി അങ്ങ് എഴുന്നള്ളിക്കാൻ ആ തമ്പ്രാന്റെ ചൊല്ല്.
0: അയ്യോ, മാണിക്കനെ കൊണ്ടുപോകരുതേ.
1: കരഞ്ഞിട്ടൊന്നും കാര്യമില്ല, തമ്പ്രാന്റെ കൽപ്പനയാ മാണിക്കനെ കൊണ്ടില്ലണെന്ന്. വാടക, ഇതിനെ നീ തന്നെ അഴിക്കേ, നടക്കിങ്ങോട്ട്. എന്നാ വേണ്ട, ഏൻ തന്നെ അഴിച്ചേക്കാം. ഏനോടല്ലേ തമ്പ്രാൻ പറഞ്ഞയച്ചത്. മാണിക്ക മാണിക്ക അയ്യോ, മാണിക്ക കുത്തുന്നേ. അയ്യോ അയ്യോ,
0: ഇടവഴിയിൽ എന്താ ബഹളം? മാണിക്കം പിടിപിടിവെച്ചോണ്ട് ഓടുകയാണോ? മൂന്ന് കയർ മൂക്കയറും ഇട്ടാണ് കൊണ്ടുപോയത്. പക്ഷെ മാണിക്കന്റെ ഒരു മൂച്ചിനില്ല അതൊന്നും. ഓ ശരിയാണ്, തല കുലുക്കി ചീറി പാഞ്ഞ് കുതിറി പായുവാണല്ല. മാണിക്ക മാണിക്ക, നമ്മുടെ മാണിക്കനെ അവരെല്ലാം കൂടി അടിച്ചിടിച്ച് കെട്ടി വലിച്ചോണ്ട് പോയ ഞങ്ങളെ. അവന്റെ ഒരു കൊമ്പൊടിഞ്ഞ് തീറ്റി കൊടുക്കാണ്ട് എല്ലരിച്ചപ്പം അങ്ങെങ്ങോ ഒരു വണ്ടിക്കാരന് വിറ്റെന്ന് 15 രൂപ കാശിന്.
2: അതുപോലൊരു കാളക്കുറുമ്പനെ ഈ കുടിയിൽ കൊണ്ട് കെട്ടിയ ഞാൻ അടങ്ങും, നിന്നാണ് സത്യം.
0: ഇനി നമ്മൾ എന്ത് ചെയ്യും? ഈ നാട്ടില് തമ്പ്രാനെ പിണക്കി എങ്ങനെ ജീവിക്കും?
2: ജീവൻ പോയാലും തമ്പ്രാന്റെ ജോലി വേണ്ട, അയാക്കട കീഴിൽ ജോലി ചെയ്യത്തില്ല. നീ ഇങ്ങനെ
0: എന്താങ്ങളെ?
2: മാണിക്കം പോയി, നിനക്കൊരാന്തണ വേണ്ടിയ
0: ആങ്ങളക്ക് ഒരു കറമ്പ് വേണ്ടേ?
2: ഞാൻ ജോലി തേടി പോയ പിന്നാരാ നിനക്കൊരു കൂട്ട്?
0: ആങ്ങളക്ക് ആരാ തോണ?
2: അടുത്ത മകരം പറക്കട്ടെ, നിന്നെ ഒരുത്തന്റെ കൂടെ പറഞ്ഞയക്കേ.

0: ഒരു തീനാളോ അല്ലയോ കാണുന്നത്? ആ റാന്തല, ഒരു കാളവണ്ടി, അതിന് കീഴിൽ രണ്ട് ജീവികൾ, മുൻകാലൊടിഞ്ഞ് മൂക്കുത്തിയ ഒരു കാള, മെലാവുള്ളത് കൊണ്ട് ഭാഗ്യം. അതിൻ്റെ പള്ളക്കടിയിൽ പ്രാണവിപ്രാളത്തോടെ പെടയുന്ന മനുഷ്യൻ. ആ കാളയോ നനഞ്ഞാൽ മതി, വണ്ടി തെല്ല് നീങ്ങിയാൽ മതി, എല്ലാം കൂടി പടുകുഴിയിലേക്ക് മാറി.
1: പേടിക്കണ്ട മുതലാളി, ഏ മുതലാളി, സഹായത്തിന് ഞാനുണ്ട്, ഞാൻ വരാം.
0: കൊമ്പൊടിഞ്ഞ കാള, ഇരുനിറം, അങ്ങിങ്ങ് രോമങ്ങൾ കൊഴിഞ്ഞിരിക്കുന്നു, കഴുത്തിന് താഴെ നേർത്ത പുള്ളി, മാണിക്കൻ. മാണിക്കൻ മുതലാളി, ഈ കാളേനെ എങ്ങനെ മേടിച്ച്?
2: അതാ, 5-8 കൊല്ലം മുമ്പ് ഒരു നാട്ടുകൃഷിക്കാരന്റെ വീട്ടിൽ 15 രൂപ കൊടുത്തു. എന്നാൽ എന്താ, ഏത് ഇരുട്ടത്തും പണിയും, എത്ര വലിയ ഭാരവും വലിക്കും, പാവം മാണിക്കും. പക്ഷേ ഇനി ഇതിനെ ഇറച്ചിക്കേ കൊള്ളൂ.
0: എന്റെ മാണിക്കനെ അറക്കുവോ?
2: ഇതിന് വയ്യാതായി, കാലും കൊമ്പും ഒടിഞ്ഞില്ലേ. അങ്ങനെയുള്ളതിനെ കൊണ്ട് പിന്നെ എന്താ ഉപയോഗം?
0: എന്റെ മാണിക്കൻ മാണിക്കനാണ്, അതുപോലൊരു കാള വേറെ ഇല്ല. മുതലാളി, ഈ കാളേനെ ഇങ്ങ് തരുവോ? ഇറച്ചിയുടെ വില അടിയും തരാവേ.
2: ശരി.
3: അപ്പൻ, അപ്പൻ, അപ്പൻടാ വരുന്നു.
4: ഇന്നുമില്ലേ എനിക്ക് കുപ്പായം,
3: മുട്ടായി, പഴം, മുട്ടായി.
4: അമ്മച്ചി അങ്ങ് ഇന്നലെയും കഞ്ഞി തന്നില്ലപ്പ, ഇന്നും തന്നില്ല.
0: കൊച്ചുകുട്ടത്തി, നീ ഇതിനിറ്റ് വെള്ളം കൊടുക്ക. നീലമ്പിയെ, 5-6 പുല്ലരിഞ്ഞോണ്ടോടാ, നമ്മുടെ മാണിക്കനാടാ ഇത്, മാണിക്കൻ.
5: നിങ്ങൾ കേട്ടത് മാണിക്കൻ, ലളിതാംബിക അന്തർജനം എഴുതിയ കഥയുടെ റേഡിയോ ആവിഷ്കാരം. നാടകരൂപം എം. രാജീവ് കുമാർ.

പങ്കെടുത്തവർ: കെ പൊന്നപ്പൻപിള്ള, ശ്രീധരനുണ്ണി, ആർ ശ്രീകണ്ഠൻ നായർ, അച്യുതൻകുട്ടി, പല്ലന കമലൻ, ഷാജ് മോഹൻ, ടി പി രാധാമണി, ഷാലിമ.